0: Not Simon. Thank you so much for being with us, Malayalam FM, today and giving our listeners a lot of inspiration about the opportunities, at the same time, challenges for the New Zealand businesses and how the Indian diaspora in New Zealand can be the bigger ambassadors for the Indian market and vice versa. So we appreciate your time. Thank you so much for joining with us.
1: Thank you so much, Sanjay.
0: ശ്രോതാക്കൾ മലയാളം എഫ് എം 104.6 ഇതുവരെ കേട്ടത് ഓക്ലൻഡ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ സിഇഒയും മുൻ ന്യൂസിലൻഡ് ട്രാൻസ്പോർട്ട് മിനിസ്റ്ററുമായിരുന്ന സൈമൺ ബ്രിഡ്ജസുമായി സിന്ധു പുനൂസ് നടത്തിയ അഭിമുഖം. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വിശ്വാസ് ഫുഡ്സ്. ഇതോടെ മലയാളം എഫ് എം 104.6 എന്ന ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 7:25. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം പറയുന്നത് സിന്ധു പുനൂസ്. മലയാളം എഫ് എം 104.6 പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.